0: അങ്കാദീ ഉങ്കണ്ണാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകോ റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്

0: അതെ, ഖാസ് ആമേ ബാഗ് ഫർത്ത് ആമേ പലാലി മിനിസ്ട്രി ഓഫ് യൂത്ത് എംപവർമെന്റ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് അതേ വോളിബോൾ അസോസിയേഷൻ ഓഫ് മാൽഡീവ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് അതേ ഗാഫലിഫ് കണ്ടുഹുളുദു കൗൺസിൽ ഗുളികെ ഗാഫലിഫ് കണ്ടുഹുളുദുഗ ബേവ്മംഗ് ഹംജെഫവ വോളിബോൾ റെഫ്രി കോഹുഗ രജിസ്ട്രിയുംഗെ ഫുർസത് മിയദു എക്കാവിസ്തുലെ ദേഹ സഭ്യുഗെ മെന്ദുരു ബാരജഹാരു ഹമവാണെ ദെൻ രജിസ്ട്രി വാഞ്ചെഹേ ലിങ്ക് മിനിസ്ട്രി ഓഫ് യൂത്ത് എംപവർമെന്റ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് കെ പേജ് ക ഹിസ കുഫവാണി കമ എഫറാത്തു മൗലുമാത്തെവ അതി ഹാദാ കുമുന്ദു കൗൺസിലും ഇന്തിസാം കൊഗ്ഗെ മിനുവന്ദു സ്കുലഗദു കഫാഹുറുംഗെ ഗുത്തും റഷുഗെ മൊസസാതക അക്ലബ് ജമിയാത ഗുളിഗെ ദില്ലുംഗെ മുബാരാത്തെ കുറിയ ഗെന്ദ നിമ്മാഫവേ ദെ മുബാരാത് ക ബൈർവം ബേണും വ ഫരത്തക്കും മി ജുലൈ മഹുഗെ സബ്ബിസ് ഹതാവിസ് അതി അഷാവിസന ദുഹുഗെ നീല ജീനത്തെരിക്കോ തന്തന് ദില്ല ജീനത്തെരിക്കോ ബഹട്ടൻ ജെഹകമ കൗൺസിലും മെ മുബാരാത് ക ബൈരുമ ഷൗഗര ഫരേത്ത ക നണ്ണോട് കുറുംഗെ ഫുർസത് ബാവിസ്വണ ദ്വഹു എ മാദമ മെന്ദുരു ബാരജഹുമ ഹമേവണി ഹുളുവാലാഫ അതെ മേതുഗെ അതുഗെ രാജ്യ പ്രോഗ്രാം ഗ മീ പ്രോഗ്രാം നിമ്മാലുംഗെ കുറിം പ്രോഗ്രാം ഗെനിസ്തേവണു ബേതക ബലാലാണ മികത്തും ഫുർത്ത ബലാലി എച്ച് കെ ആ മോൾഡീവ്സ് ഉന്ദി മുങ്ങണ്ണ ഹിദ്മെത്തക അതി രാജ്യ ജൂനിയർ ബെഡ്മിന്റൺ ചാമ്പ്യൻഷിപ് തെഹാസ ബിഹ താ മഡിഫുഷി അംഗണുഗെ തരഗ മസക്കെ കുറ കൊമിറ്റിഗെ ബഷി മുബാരാത് ക ഗുളെ മൌലുമാത് ഗെനിസ്തേവണു അതി ഏകെ തുരു ദ്വഹുകെ മൌലോ മെ ബാഗ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മോൾഡീവ്സ് IUM ഓഗസ്റ്റ് ഇൻടേക്ക ബലാലെവണു ദെ മീ കോസ്തക ഗുളെ മൌലുമാ തൾഗൺമെന്ന ദേവി കുല്ലി ഓഫ് ഇസ്ലാമിക് റിവീൽഡ് നോളജ് ഇൻ ഹ്യൂമൻ സയൻസസ് കെ ഹ്യൂമൻ സയൻസസ് നിമാൽ മുഹമ്മദ് അർവൺമിംഗെ പ്രോഗ്രാം ഗ മിയതു മേ ഗെണസ്തെവണു മൌലുമാത്തക്കെ തേ ഹുന്തെരിന ബേണു തെരി മുഹിമു മൌലുമാത്തക വീക്കം ഗെ ഉമേദുഗ മേദുഗെ പ്രോഗ്രാം നിമ്മാലാഫ വക്കിവെലാണ മേദുഗെ പ്രോഗ്രാം മീ ഹുഷാളാദിനി അൾഗണ്ണ സത് റഷീദ് പ്രോഗ്രാം ഫോണോമുഗ ടെക്നിക്കൽ ഗൊത്തും എഹി തെരിക്കന്ദിനി സൂദാ സലീം ദെൻ മേദുഗെ പ്രോഗ്രാം ഉഫദ്ദാഫണി ഐഷത് ഫിനാ ഫിറാഖ് എമ്മെ ഹായ് ഹുന്തെരിന ബാജേരി റക്കാ തെരി ദുഹക്കദ്ദെമ വക്കിവെലാണ വസ്സലാമലൈക്കും.
1: അതുകെ രാജ്യം.

എക്കിബാ കുറിയനു ദേഹുഷ്കമേ ഹമകശവറും എകലേഗൈ ത്യബാ മീഹുന്നംഹുരി ഫാളു എഗിംവാ അദാവാ തിരിയക്കേ.

0: ഹമകശവരം തിമൻ റസ്കലാംഗെ എഫ് എബഹി ഖുർആൻ ബാവാ ലെവി ബർകാത്തിർ വെഗിം വാരേഗ് ഹമകശവരം ഇന്ദാർ ഖുറവ്വാ കലകുഖം ഗ തിമൻ റസ്കലാംഗെ വൊടുകം വമെ
1: فيها يفرق كل امر حكيم
0: ارے کھنڈڑگم وا کھم میں کھم بیان کروتے

0: ගඩින් හගඩි 30 මිනිට් මී දිවිහි රාජගඩු දිවිහි රාජගඩුන් දෙංගෙනි ස්තේණි මුසෆු ෆිලාවලෙ මී ප්‍රෝග්‍රෑම්
1: මුසෆු ෆිලාවලෙ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് മുസഫും ഫിലാവളെ നസീസദാഗ പ്രോഗ്രാം താടോ സമംഗ എന്ന വൈമ ഹബേ ഫർണ മർഹബാ ദർനമ പ്രോഗ്രാം ആക ബദൽ കൊല്ലി ആൾഗൺ ആളോണ മേ മഹമ്മദ് അമീസ് മുസഫും ഫിലാവളെ ഗ മേദക പ്രോഗ്രാം ഗ ഗനസ്തേനി സൂറത്തു തലാഗ ഹബനായത്തു ഫിഷഗ എ സൂറത്തു ഗ ബാരവനായത്തു ഗ നേദ ദർവരംഗത്തു ഗ ബാരിവാനി ഷസ്ലീന അഹ്മദ് സീമ ആദം അദി മറിയം ഷിഫാസ ಫಿಲಾವಣಂಗೋ ಅದೇವಾಣಿ ಅಲ್ಕಾರಿ ಅಲಿ ವಹೀದ್ ಅಬ್ದುರಹಮಾನ್
3: ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು
4: ವಅಲೈಕುಮ್ ಅಸ್ಸಲಾಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು
3: ಮುಸ್ಹಫು ಫಿಲಾವಣಗೆ ಮಿಯದುಗೆ ಮಿ ಪ್ರೋಗ್ರಾಮ್ಗೆ ಕಿಯವಾಣಿ ಸೂರತು ತಲಾಕುಗೆ ಹವಣಾಯತ ಫಶಾಗೆಂ ಎ ಸೂರತುಗೆ ನಿಯದ ಹೇಯಿ ಎ ಸೂರತುಗೆ ಬಾರವಣ ಆಯತುಗೆ ನಿಯದ ಮಿಯದುಗೆ ಮಿಫಿದಾವಳ ಮಿವಣಿ ಫಸ್ಸತೇಕ ಫನ್ಸಾಸ್ ನೋವಣ ಸಫಹಾಗ ಹೆಂವೀಮ ಹುರಿಹಾ ಕುದಿವೆಸ್ ಫಸ್ಸತೆ ಫನ್ಸಾಸ್ ನೋವಣ ಸಫಹ ಹುಳುವಾಗಿ ತಿಬ್ಬಂ ಎದೆ ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಂ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಂ أسكنوهن من حيث

0: അവർക്ക് അത് സാധരിച്ച് തോക്കുതേ
1: അളുകണ്ടുക നമുക്ക് ഐഷത് അണം അഹമ്മദ് അളുകണ്ടു ഉളനി ഷഹീദ് അലി സ്കൂൾ ഗ്രേഡ് അശക്ക മേത്ത അളുകണ്ടു കിയാദമ്മളനി വരടീത് പഞ്ച് ആമുഖവസ് അദബി മുബാരത്തുക മികത്ത ബന്ധിക്കിയ ഉള്ള